ജിം കേട്ടിക്കാതെ മുഖാനുണ്ടാത്തോങ്ങ കോനം ജിം കേട്ടിക്കാലെ മാത്ത മുഖാനുണ്ടാത്തോങ്ങ